ശാന്തിദം സർവരോഗ പ്രശമനം സർവദുഃഖ നിവാരണം ആയുരാരോഗ്യ ശുഭദം പുത്ര പൗത്ര പ്രവർദ്ധനം യഃ പഠേത് കവചം ദിവ്യം ശൃണുയാത്.